അറകുറയല്ല, പൂരണം, പൂരണം, സമ്പൂരണം, പരിപൂരണം, എല്ലാം പൂരണം, പൂരണം. പൂർണി അപ്പടின்னு பேர் വെച്ചിருப்பாங்க. പൂർണിമാ എന്ന പൂരണം. അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാർ. സന്തോഷം,